ഹായ് ഹലോ ഗുഡ് മോർണിംഗ് തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് RJ കിടാവൽ, കുട്ടി RJ കാരൻ. പാട്ടുകൾ പാട്ടുകൾ ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത്? വേൾഡ് മ്യൂസിക് ഡേ എന്നാണെന്നറിയാമോ? അതെ, June 21 തന്നെ. എൻ്റെ എല്ലാ പ്രിയ ലിസണേഴ്സിനും വേൾഡ് മ്യൂസിക് ഡേ ആശംസകൾ. ഈ ലോകത്ത് എന്തൊക്കെ ടൈപ്പ് പാട്ടുകളാണല്ലേ ഉള്ളത്! സിനിമകളിൽ പാട്ടുകളുണ്ട്, അതല്ലാണ്ട് ആൽബംസ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നാ നമുക്ക് ഓടിപ്പോ ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് RJ കിടാവൽ, കുട്ടി RJ കാരൻ.

0: ഹലോ തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടാരന് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയിലെ ഡയലോഗാന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ അതാണ്ട് ഈ ക്വസ്റ്റ്യൻ, ദാ പിടിച്ചോളൂ.
1: ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ അങ്ങ് ഒരു സിംഫണി അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പത്രസമ്മേളനത്തിൽ സംഗീതത്തിൽ അങ്ങയുടെ ഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം,
2: ഉദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഓരോ ദിവസവും ചന്തിക്കിട്ട് 20 അടി. അതായിരുന്നു അമ്മാവൻ്റെ കണക്ക്. കാഴ്ചയെത്താത്തെടുത്ത് ഠേ ഠേ ഠേ എന്ന് വീഴുന്ന അടി സംഗീതത്തിൻ്റെ ആദ്യ അക്ഷരമായി ഞാൻ എണ്ണുമായിരുന്നു. ഠേ ഠേ ഠേ ഠേ സാ സാ രീ ഗ ഠേ ഠേ ഠേ ഠേ രീ ഗ രീ മാ. വേദന അറിയാതിരിക്കാൻ അടിയുടെ താളത്തിനൊപ്പിച്ച് മനസ്സിൽ ഈശ്വരനാമം ചൊല്ലാൻ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചൊല്ലി. എന്റെ സംഗീതത്തിന്റെ ആരംഭം അവിടെ നിന്നാണ്. അമ്മയാണ് എന്റെ ഗുരു.
0: അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്നീ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ. ഞാൻ നമ്പർ ഒന്നുകൂടിയും പറയാം, 9072879090. അപ്പൊ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും തിരിച്ചുതരാം. പൂവല്ലേട്ടാ, നമുക്ക് ഇനിയും വിശേഷങ്ങൾ പറയാണ്ട്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ.

ഹേയ് ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. സംഗീതത്തിന്റെ പ്രാധാന്യവും വൈവിധ്യവും മനസ്സിലാക്കാനാണ് നമ്മൾ June 21 ലോക സംഗീത ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഒരു കമ്പാനിയൻ ആണല്ലേ മ്യൂസിക്. നമ്മൾ കരഞ്ഞാലും നമ്മൾ ചിരിച്ചാലും എപ്പോഴും മ്യൂസിക് വേണം. ഞാനങ്ങനെ ഒരു പേഴ്സൺ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം മ്യൂസിക്. ഞാൻ ചിലപ്പോൾ ചില മ്യൂസിക് കേട്ടിട്ടിരുന്ന് കരയാറുണ്ട്, ചില മ്യൂസിക് കേട്ടിട്ടിരുന്ന് ചിരിക്കാറുണ്ട്. ഇനി നമുക്ക് ലോക മ്യൂസിക് ഡേയുടെ ചരിത്രത്തിലേക്ക് പോയാലോ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. ഫ്രാൻസിലെ ഫെറ്റൽഡേ ദ മ്യൂസിക് എന്ന പേരിൽ 1982 ആരംഭിച്ച ഈ ദിനം ഇന്ന് കേരളമടക്കം ലോകം മുഴുവൻ 120 രാജ്യങ്ങളിൽ ഇത് ആഘോഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇനിയും പാട്ടുകൾ കേട്ടിട്ട് നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ പറയാണ്ടിട്ടോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. ലോകത്തിലെ എല്ലാ ജനതകളെയും സംഗീതത്തിൽ കൂടി ഒന്നിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ 1982 അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് ആണ് ഈ ആശയം ആദ്യമായി നടപ്പിലാക്കിയത്. അപ്പം എല്ലാവർക്കും വേൾഡ് മ്യൂസിക് ഡേ ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് കുറച്ച് പാട്ടുകൾ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

0: மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.
1: ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. നമ്മൾ മ്യൂസിക് ഡേനെ കുറിച്ച് സംസാരിച്ചു ഇല്ലേ, ഇനി നമുക്ക് യോഗ ഡേനെ കുറിച്ച് സംസാരിച്ചാലോ. യോഗ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജീവിതത്തിലേക്കൊരു വഴിയാണ്. യെസ്, നമ്മളെ എല്ലാ കൊല്ലവും June 21 നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നത്. ശരീരത്തിനെയും മനസ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണ്. സ്ഥിരമായിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിളാവും. മാത്രമല്ല നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല എനർജി കിട്ടുകയും ചെയ്യും. തിരക്കേറിയ ഇന്നത്തെ ജീവിതത്തിൽ നല്ലൊരു ജീവിതശൈലി വളർത്തുവാൻ യോഗ നമ്മളെ എല്ലാവരെയും സഹായിക്കും. കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

ഹേയ് ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ യോഗ ഡേനെ കുറിച്ചായിരുന്നു അല്ലേ. യോഗ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ സ്കൂളുകളിലൊക്കെ ഇല്ലേ ഈ യോഗയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് യോഗ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കൂളിലൊരു പീരീഡ് ഉണ്ടായിരുന്നു യോഗ പീരീഡ്. ഞങ്ങൾ യോഗ ചെയ്യും, കുറേ പേര് വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും, മടി, വെറും മടി. പക്ഷെ എൻ്റെ അനിയനുണ്ടല്ലോ, നന്നായിട്ട് യോഗ ചെയ്യും. അവൻ നന്നായിട്ട് ഫ്ലെക്സിബിളാണ്, എന്നെക്കാട്ടും നന്നായിട്ട് അവൻ ചെയ്യും. നിങ്ങൾക്കുണ്ടായിരുന്നോ യോഗ പീരീഡ് സ്കൂളിൽ? നിങ്ങൾ ആലോചിച്ച് വെച്ചോ. അപ്പോഴത്തേനും നമുക്കൊരു പാട്ടായിട്ട് വീണ്ടും തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

0: vai vai vai vai.
1: ഹേയ് ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. നമ്മുടെ ലോകം എത്ര ഫാസ്റ്റായാണല്ലേ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ ഓട്ടത്തോടോട്ടം. ഇങ്ങനെയുള്ള ഈ ലോകത്ത് യോഗയ്ക്ക് എത്ര ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും യോഗ എന്ന് പറയണത് സിമ്പിളായിട്ട് നമ്മുടെ ബോഡി ഫ്ലെക്സിബിളാക്കാനും കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ സ്ട്രെസ് ഏറിയ ലൈഫിൽ ഒരു റിലീഫ് തരാൻ ഈ ഒരു മാന്ത്രിക വിദ്യയ്ക്ക് സാധിക്കും. അപ്പോൾ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. യോഗ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? വലിയ സെറ്റപ്പും സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു യോഗ മാറ്റ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, നമ്മുടെ മനസ്സ്, ഇത്രയൊക്കെ മതിയെന്നേ. ഇന്നത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ഒരുപാട് ആൾക്കാരെ സ്ട്രെസ്സായിട്ട് നമുക്ക് കാണാം. അവർക്കൊക്കെ യോഗയുണ്ടല്ലോ, നല്ലൊരു മരുന്നാണ്. ട്രസ്റ്റ് മീ, നിങ്ങളും യോഗ തുടങ്ങിക്കോ. ഒരു 1 മന്തിനുള്ളിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാട്ടോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. എല്ലാവരും ജീവിതത്തിലെ ഒരു ബാക്ക് ബോൺ ആണല്ലേ നമ്മുടെ അച്ഛൻ. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ഗിഫ്റ്റാണ് എൻ്റെ അച്ഛൻ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അച്ഛന്മാരെ കുറിച്ചൊന്ന് സംസാരിക്കാമല്ലേ. June 21 നമ്മുടെ ഫാദേഴ്സ് ഡേ. അച്ഛന്മാരെ സ്നേഹിക്കാനും അവരെ വിഷയാനും ഒരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്നാലിരിക്കട്ടേന്നേ, എൻ്റെ എല്ലാ കൂട്ടുകാരുടെ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇന്ന് തന്നെ നമ്മുടെ അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് ഒന്ന് കിസ് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, എന്നിട്ട് താങ്ക്സ് പറയുക നമ്മുടെ കൂടെ എല്ലാത്തിനും, കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന്. അപ്പം നമ്മുടെ എല്ലാവരും അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നല്ല കുറച്ച് പാട്ടുകേട്ടിട്ട് തിരിച്ചു വന്നാലോ. This is my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി കിടാവൻ, കുട്ടി ആർജി കാരൻ.

0: ഹേയ് ഹലോ തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടാരുന്നു കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയിലെ ഡയലോഗാണെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ അതാണ്ട് ക്വസ്റ്റ്യൻ, ദാ പിടിച്ചോളൂ.
1: ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ അങ്ങ് ഒരു സിംഫണി അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പത്രസമ്മേളനത്തിൽ സംഗീതത്തിൽ അങ്ങയുടെ ഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ചു. അതിന്റെ ഉത്തരം,
2: ഉദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഓരോ ദിവസവും ചന്തിക്കിട്ട് 20 അടി. അതായിരുന്നു അമ്മാവന്റെ കണക്ക്. കാഴ്ചയെത്താത്തെടുത്ത് എന്ന് വീഴുന്ന അടി സംഗീതത്തിന്റെ ആദ്യാക്ഷരമായി ഞാൻ എണ്ണുമായിരുന്നു. വേദന അറിയാതിരിക്കാൻ അടിയുടെ താളത്തിനൊപ്പിച്ച് മനസ്സിൽ ഈശ്വരനാമം ചൊല്ലാൻ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചൊല്ലി. എന്റെ സംഗീതത്തിന്റെ ആരംഭം അവിടെ നിന്നാണ്. അമ്മയാണ് എന്റെ ഗുരു.
0: അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്നീ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ. ഞാൻ നമ്പർ ഒന്നുകൂടിയും പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും തിരിച്ചുതരാം. പൂവല്ല കേട്ടോ, നമുക്ക് ഇനിയും വിശേഷങ്ങൾ പറയാണ്ട്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ.

ഹേയ് ഹലോ തൃശൂർ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ആർജെ കിടാവൽ, കുട്ടി ആർജെ കാരൻ. നമ്മളിന്ന് എന്തൊക്കെ സംസാരിച്ചു അല്ലേ? ഇപ്പം ഏകദേശം 10 മണിയാവാറായിട്ടുണ്ട്. നമ്മൾ യോഗ ഡേനെ കുറിച്ച് സംസാരിച്ചു, മ്യൂസിക് ഡേനെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ഫാദേഴ്സ് ഡേനെ കുറിച്ച് സംസാരിച്ചു. ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കൂടെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച കുറേ വിശേഷങ്ങൾ പറയാനായിട്ട് വീണ്ടും ഒരു കുട്ടിയാർച്ച നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ടാറ്റ ബൈ ബൈ പറയാറായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഇസ് ആർ ജെ കാരൻ സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. On RJ Kidav. Tata, bye bye, see you.

ഹലോ, നമസ്തേ തൃശൂർ. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് ടീച്ചർ ആർ ജെ അഞ്ജലിയാണ്. ഞാൻ തൃശൂർ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയാണ്. സ്കൂളൊക്കെ തുറന്നു അല്ലേ? മൂന്നാഴ്ച ശടപടേ അങ്ങോട്ട് പോയി. വെക്കേഷൻ്റെ ഹാങ് ഓവർ മാറിയോ കൂട്ടുകാരെ? സ്കൂൾ തുറന്നു എന്നറിഞ്ഞ് മഴയും കൂടി വന്നപ്പോൾ സംഭവം ഉഷാറായില്ലേ? അപ്പോൾ പഠിത്തത്തിലും സ്പോർട്സിലും ആർട്സിലും എക്സിബിഷനിലുമൊക്കെ സ്റ്റാർ ആവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സ്പെഷ്യൽ എന്നല്ലേ, അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായി മൈ റേഡിയോ 90 FM-ൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ടീച്ചർ ആർ ജെ അഞ്ജലി.

D major. Time signature 2/4. BPM 76. Song Purumanam. Love ballad.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സമ്മാനം വാങ്ങാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എങ്കിൽ അതിനുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. വേറൊന്നല്ല, ഈ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ.
1: ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ അങ്ങ് ഒരു സിംഫണി അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പത്രസമ്മേളനത്തിൽ സംഗീതത്തിൽ അങ്ങയുടെ ഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം,
2: ഉദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഓരോ ദിവസവും ചന്തിക്കിട്ട് 20 അടി, അതായിരുന്നു അമ്മാവൻ്റെ കണക്ക്. കാഴ്ചയെത്താത്തെടുത്ത് ഠേ ഠേ ഠേ എന്ന് വീഴുന്ന അടി സംഗീതത്തിൻ്റെ ആദ്യാക്ഷരമായി ഞാൻ എണ്ണുമായിരുന്നു. വേദന അറിയാതിരിക്കാൻ അടിയുടെ താളത്തിനൊപ്പിച്ച് മനസ്സിൽ ഈശ്വരനാമം ചൊല്ലാൻ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചൊല്ലി. എന്റെ സംഗീതത്തിന്റെ ആരംഭം അവിടെ നിന്നാണ്. അമ്മയാണ് എന്റെ ഗുരു.
0: ഇപ്പോൾ കേൾപ്പിച്ച ഡയലോഗ് ഏത് ഫിലിമിലാണെന്ന് മനസ്സിലായോ? നല്ലോണം ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ച് 9072879090 എന്ന നമ്പറിലേക്ക് SMS അയക്കൂ കേട്ടോ. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി അയക്കണേ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മൈ റേഡിയോ 90 FM-ൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ടീച്ചർ RJ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മൈ റേഡിയോ 90 FM നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ടീച്ചർ RJ അഞ്ജലി ഫ്രം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ആനന്ദപുരം. ഞങ്ങൾ ടീച്ചേഴ്സിന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിനാചരണങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സും എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് കുട്ടികളെ മനസ്സിലാക്കാൻ പല പരിപാടികളും പ്ലാൻ ചെയ്ത് നടത്താറുണ്ട്. യോഗ ഫോർ വെൽനെസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ് എന്ന ആശയവുമായി 21 June നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ യോഗ പ്രാക്ടീസ് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. വർഷങ്ങളായി യോഗ ചെയ്ത് ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളപ്പോൾ വേറെ പ്രൂഫ് എന്തിനാലേ? ഇതുവരെ യോഗ ചെയ്തിട്ടില്ലാത്തവർ നല്ലൊരു ട്രെയിനറിനെ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കൂട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായി കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ ടീച്ചർ RJ അഞ്ജലി.

നമസ്തെ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ നിങ്ങളുടെ ടീച്ചർ ആർ ജെ അഞ്ജലി. അപ്പോൾ നമ്മൾ യോഗയെ പറ്റിയാണ് പറഞ്ഞത്. യോഗ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഒരുമിക്കുക എന്ന അർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായതാണ് യോഗ. അതായത് കയ്യും കാലും പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് മാത്രമല്ല, പകരം മനുഷ്യൻ്റെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരുമിക്കലിനെയാണ് യോഗ എന്ന് വിളിക്കുന്നത്. കൃത്യമായ ബ്രീതിങ് ടെക്നിക്സ് ഉപയോഗിച്ച് മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാനും അതുവഴി കോൺസെൻട്രേഷൻ കൂട്ടാനും യോഗ സഹായിക്കുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കോൺസെൻട്രേഷൻ കൂട്ടി എല്ലാ ആക്ടിവിറ്റീസിലും ദി ബെസ്റ്റ് ആവാൻ പറ്റുമെങ്കിൽ നമുക്കും യോഗ ചെയ്തു തുടങ്ങിയാലോ? അല്ല, June 21 വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? കുറച്ചധികം ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഒക്കെ ആയിട്ടെന്നല്ലേ വിചാരിക്കണേ. വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ശ്രുതിയും താളവും ഒന്നും അറിയാതെയും നമ്മൾ സംഗീതം ആസ്വദിക്കും അല്ലേ. വിഷമിച്ചിരിക്കുന്ന മനസ്സിന് ഉണർവ് തോന്നാനും പ്രണയാർദ്ര നിമിഷങ്ങൾക്ക് ജീവൻ നൽകാനും അങ്ങനെ ഏത് ഇമോഷനാണെങ്കിലും സംഗീതത്തിലൂടെ കൺവേ ചെയ്യും. June 21 ലോക സംഗീത ദിനം കൂടിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദിനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഏത് ടൈപ്പായിക്കോട്ടെ, ഒരു ദിവസം പാട്ട് കേൾക്കാത്ത, ഒന്ന് മൂളാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? നിയന്ത്രണങ്ങളില്ലാതെ എല്ലാവരിലേക്കും സംഗീതം എത്തിക്കുക എന്നതാണ് ഓരോ സംഗീത ദിനത്തിൻ്റെയും ലക്ഷ്യം. സംഗീതം ആസ്വദിക്കുന്നതിന് നിയന്ത്രണം വേണ്ടെങ്കിലും കേൾക്കുന്ന ശബ്ദത്തിനെ നിയന്ത്രിക്കാൻ മറക്കല്ലേ. സംഗീതത്തിനെ പറ്റി ചെറിയ വലിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കൂടുതൽ പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: എട്ടുമൺ.

ഹലോ, നമസ്തേ. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംഗീതത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആറാം തമ്പുരാനിൽ പറയുന്നത് പോലെ സംഗീതം ഒരു മഹാസാഗരമാണ്. എത്ര പറഞ്ഞാലും പഠിച്ചാലും തീരില്ല. സാമവേദമാണ് സംഗീതത്തിൻ്റെ അടിത്തറ. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ രൂപപ്പെട്ടത് സാമവേദ ആലാപനത്തിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചില രാഗങ്ങൾക്ക് പ്രത്യേക ശാരീരിക മാനസികാവസ്ഥകളെ മാറ്റാൻ കഴിയുമെന്ന് അന്നത്തെ വൈദ്യന്മാർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി ആരംഭിക്കുന്നത്. യുദ്ധത്തിന് ശേഷം ഫിസിക്കലി ആൻഡ് മെൻ്റലി വയ്യാതായ സൈനികർക്ക് സംഗീതത്തിലൂടെ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രൊഫഷണൽ സിംഗേഴ്സിനെ ഹോസ്പിറ്റലുകളിൽ അപ്പോയിൻറ്റ് ചെയ്ത ചരിത്രം വരെ നമുക്കുണ്ട് കേട്ടോ. പ്രായഭേദമന്യേ എല്ലാവർക്കും മ്യൂസിക് തെറാപ്പി പ്രയോജനപ്പെടുത്താം. ടെൻഷൻ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യവാനായ ഒരു വ്യക്തിക്കും അതോടൊപ്പം തന്നെ ഗുരുതരമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കും ഇത് ഒരുപോലെ ഫലപ്രദമാണ്. നമ്മുടെ കേരളത്തിലും മ്യൂസിക് തെറാപ്പി അവൈലബിൾ ആണ് കേട്ടോ. പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കൂ, മനസ്സിനെ ഫ്രഷാക്കി വെക്കൂ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്തേ, നമുക്ക് തിരിച്ചു വരാം. മൈ റേഡിയോ 90 FM-ൽ നിങ്ങൾ കേൾക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ടീച്ചർ RJ അഞ്ജലി. ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുക? ചിലർ വരികൾ, ചിലർ ട്യൂൺ, ബാക്ക്ഗ്രൗണ്ടിലെ ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ ആ സിനിമ, അതിലെ ആർട്ടിസ്റ്റ്സ്, ഇതൊന്നുമല്ലെങ്കിൽ ആ പാട്ടുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും മെമ്മറി. ഓരോ പാട്ടിനും ഓരോ കഥ പറയാനുണ്ടാകും, അല്ലെ? 2026 June 21 ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ പകലും ഏറ്റവും നീളം കുറഞ്ഞ രാത്രിയുമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സംഗീത സാന്ദ്രമായ ഒരു നീണ്ട പകലും രാത്രിയും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് നല്ല കുറച്ച് പാട്ടുകൾ കേട്ട് മടങ്ങിയെത്താം. ദിസ് ഇസ് ടീച്ചർ RJ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് ടീച്ചർ RJ അഞ്ജലി. June 21 ഫാദേഴ്സ് ഡേ കൂടിയാണ്. ഈ ഒരു ദിവസം എല്ലാവർക്കും മനസ്സിൽ ഓടിവരുന്ന, എല്ലാവരുടെയും സ്റ്റാറ്റസിലൊക്കെ കണ്ടുവരുന്ന ഒരു പാട്ടുണ്ട്. സൂ

എനിക്കിഷ്ടം. വല്ലാത്തൊരു ഫീലുള്ള പാട്ടാണല്ലേ ഇത്. കൈതപ്രം വിദ്യാസാഗർ ബിജു നാരായണൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര ഗാനത്തിലെ ഓരോ വരികളും വളരെ പ്രഷ്യസാണ്. അമ്മയും അച്ഛനും കൂടെയുള്ള കാലമാണ് ഏറ്റവും മനോഹരം. വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ ഇല്ലാതായാൽ നമ്മൾ ഒറ്റയ്ക്കായ പോലെ തോന്നും. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. അച്ഛൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന മെമ്മറി എന്താണ്? ഓർമ്മകൾ മനസ്സിൽ ഓടിക്കളിക്കട്ടെ, അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. നിങ്ങൾ കേൾക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എടാ നിന്നെ കേട്ടന കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പനെ നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല, ഇടി നമ്മൾ കൊണ്ട് ചെറുപ്പത്തി മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്.

ഹലോ, നമസ്തേ. വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ടീച്ചർ RJ അഞ്ജലി. ചില അച്ഛന്മാരുണ്ട്, ഗൗരവക്കാരായ, അധികാരികളായ, വളരെ സ്ട്രിക്റ്റ് ആയവർ. അമ്മ വഴിയാണ് കാര്യങ്ങൾ അവരെ അറിയിക്കുന്നത് തന്നെ. ചില ഡാഡീസ് പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയി, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുട്ടികൾക്ക് അവരുടേതായ സ്പേസ് കൊടുത്ത് വളർത്തുന്നവരാണ്. പാരന്റിംഗ് എന്നാൽ ഒരു ടീം വർക്കാണ് കേട്ടോ. അതിൽ അമ്മയ്ക്കും അച്ഛനും തുല്യമായ പങ്കുണ്ട്. സോ എന്തൊക്കെ പറഞ്ഞാലും നമ്മെ വേറെ ആര് വിട്ടുപോയാലും ഈ രണ്ട് പേര് നമ്മളെ എന്നും ചേർത്ത് പിടിക്കും. എന്ത് സംഭവിച്ചാലും അമ്മയെ അച്ഛാ എന്ന് വിളിച്ചു ചെല്ലാൻ നമുക്ക് പറ്റണം. എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ട് എന്ന് പറയാൻ പാരന്റ്സിനും സാധിക്കണം. തിരിച്ചു വരാം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടതിന് ശേഷം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ അഞ്ജലി. കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവരുടെ കുടുംബ പശ്ചാത്തലമാണ്. അച്ഛൻ കൂടെയുണ്ടെന്ന ധൈര്യം കുട്ടികൾക്ക് വലിയ മെന്റൽ സപ്പോർട്ടാണ് നൽകുന്നത്. പെൺകുട്ടികളുടെ സൂപ്പർ ഹീറോസ് പൊതുവെ അച്ഛന്മാരാണ് എന്നാണ് പറയാറ്. അച്ഛൻ കൊടുക്കുന്ന ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടല്ലോ, പിന്നീട് അവരുടെ പാർട്ട്ണറിൽ നിന്ന് അവരെ എക്സ്പെക്ട് ചെയ്യും. എന്നെ കേൾക്കുന്ന എല്ലാ സൂപ്പർ ഡാഡീസും ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കണേ. കുട്ടികളുടെ ചൈൽഡ്ഹുഡ് മെമ്മറബിൾ ആക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. ഈ ഒരു ദിവസം കളർഫുൾ ആക്കാൻ നമുക്ക് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടാലോ? ദിസ് ഇസ് ടീച്ചർ RJ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സമ്മാനം വാങ്ങാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എങ്കിൽ അതിനുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. വേറൊന്നല്ല, ഈ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ.
1: ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ അങ്ങ് ഒരു സിംഫണി അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പത്രസമ്മേളനത്തിൽ സംഗീതത്തിൽ അങ്ങയുടെ ഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം,
2: ഉദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഓരോ ദിവസവും ചന്തിക്കിട്ട് 20 അടി, അതായിരുന്നു അമ്മാവൻ്റെ കണക്ക്. കാഴ്ചയെത്താത്തെടുത്ത് ഠേ ഠേ ഠേ എന്ന് വീഴുന്ന അടി സംഗീതത്തിൻ്റെ ആദ്യാക്ഷരമായി ഞാൻ എണ്ണുമായിരുന്നു. ഠേ ഠേ ഠേ ഠേ സാ സാ രീ ഗ ഠേ ഠേ ഠേ ഠേ രീ ഗ രീ മാ. വേദന അറിയാതിരിക്കാൻ അടിയുടെ താളത്തിനൊപ്പിച്ച് മനസ്സിൽ ഈശ്വരനാമം ചൊല്ലാൻ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചൊല്ലി. എന്റെ സംഗീതത്തിന്റെ ആരംഭം അവിടെ നിന്നാണ്. അമ്മയാണ് എന്റെ ഗുരു.
0: ഇപ്പോൾ കേൾപ്പിച്ച ഡയലോഗ് ഏത് ഫിലിമിലാണെന്ന് മനസ്സിലായോ? നല്ലോണം ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ച് 9072879090 എന്ന നമ്പറിലേക്ക് SMS അയക്കൂട്ടോ. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി അയക്കണേ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മൈ റേഡിയോ 90 FM-ൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ടീച്ചർ RJ അഞ്ജലി.

കാവൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ ആയ എല്ലാ അച്ഛന്മാർക്കും ഒരിക്കൽ കൂടി ഫാദേഴ്സ് ഡേ വിഷസ് നേരുന്നു. സോ വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് ടീച്ചർ ആർ ജെ അഞ്ജലി ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ അതേ സ്റ്റുഡിയോ ക്ലോക്കിൽ ഏകദേശം 1 മണിയോട് സമയം അടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി. ഇതുപോലെ മനോഹരമായ ഗാനങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന എല്ലാ സംഗീതജ്ഞർക്കും ഈ സംഗീത ദിനത്തിൽ ശതകോടി പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ രോഗമില്ലാത്ത ശരീരവും ഉത്കണ്ഠയില്ലാത്ത മനസ്സും നേടാൻ യോഗ സഹായിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ.

0: 줌마 키리.
1: 마이 라디오 90FM 게이터는 코트구라.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ഓപ്പൺ ദ ഡോർ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ജബ് തക് ഖുദ.